ജനിച്ചാലെ ഇന്നലിത്താലിയ ആ ഇന്നലിത്താലിയ ആ ഇന്ന ബിൽബായ ജനിച്ചാലെ മിന്നിക്ക അദ്ദായ ജനിച്ചാലെ വർമ്മിക്ക അദ്ദായ ആ മരളി മരളി മരളി കൊല്ലു സനൂബിയ ജനിച്ചാ